0: Ozeanien. Mögen die Menschen auch hier in Freude ihren Glauben leben und ausstrahlen und in Freiheit leben dürfen. Begrüße nun Irena auf Sendung. Sie ist aus Wien. Ich habe gerade zu ihr gesagt, schon ein alter Hase. Sie kennt sich aus mit dem internationalen Rosenkranz und wir kennen sie auch schon ganz gut.
1: Danke, ja, danke schön.
0: Aber trotzdem darf ich erwähnen, dass ihre Heimat Indien ist, und zwar der Bereich Indiens, der sehr katholisch ist.
1: Das Südindien, Kerala. Ja.
0: Kerala, genau.
1: Ja.
0: Und Sie werden auf Malayalam vorbeten. Liebe Rena, freue mich, dass wir wieder verbunden sind. Und bitte Sie auch um ein Gebetsanliegen vielleicht.
1: Ja, mein Gebetsanliegen ist für alle Politiker und die Entscheidungsträger, dass die richtigen Worte finden und richtige Entscheidungen treffen für die ganze Menschheit, auch für die Umwelt.
0: Ja, und auch, ich würde noch ergänzen wollen, auch einander zuhören.
1: Ja.
0: Ja.
1: Okay.
0: Amen.
1: Amen. Okay, Vater unser in Malayalam. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
0: Unser tägliches Brot gib uns heute und vergib uns unsere Schuld, wie auch wir vergeben unseren Schuldigern, und führe uns nicht in Versuchung, sondern erlöse uns von dem Bösen. Amen.
1: നന്മ നിറഞ്ഞ മുഴുവൻ ക്രിസ്തുസ്തേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അംഗീകരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അംഗീകരിക്കപ്പെട്ടവനാകുന്നു. യേശുസ് ദ ഓഫ് ദ ബാക്ക് ഫെക്ലേറ്റ് വോർഡനീസ്.
0: ഹൈലിഗ മറിയ മുത്തർ ഗോട്ടസ് ബിറ്റ് ഫ്യൂ ഉൻസ് സുന്ദർ jetzt und in der Stunde unseres Todes. Amen. Heilige Maria, Mutter Gottes, bitte für uns Sünder, jetzt und in der Stunde unseres Todes. Amen.
1: നന്മ അറിഞ്ഞവർ എനിക്ക് സൃഷ്ടിയെ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അംഗീകരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അംഗീകരിക്കപ്പെട്ടവനാകുന്നു. യേശുസ് ദ ഓഫ് ദ ബാക്ക് ഫെക്ലേറ്റ് വോർണീസ്.
0: ഹൈലിഗ മറിയ മുത്തർ ഗോട്ടസ് ബിറ്റ് ഫ്യൂ ഉൻസ് സുന്ദർ jetzt und in der Stunde unseres Todes. Amen.
1: നന്മ അറിഞ്ഞവർ എനിക്ക് സൃഷ്ടിയെ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അംഗീകരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അംഗീകരിക്കപ്പെട്ടവനാകുന്നു. യേശുസ് ദ ഓഫ് ദ ബാക്ക് ഫെക്ലേറ്റ് വോർണീസ്.
0: Heilige Maria, Mutter Gottes, bitte für uns Sünder, jetzt und in der Stunde unseres Todes. Amen. Heilige Maria, Mutter Gottes, bitte für uns Sünder, jetzt und in der Stunde unseres Todes. Amen.
1: നന്മ നിറഞ്ഞവർ എനിക്ക് സൃഷ്ടി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അംഗീകരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അംഗീകരിക്കപ്പെട്ടവനാകുന്നു. യേശുസ് ദ ഓഫ് ദ ബാക്ക് ഫെക്ലേറ്റ് വോർണീസ്.
0: ഹൈലിഗ മറിയ മുത്തർ ഗോട്ടസ് ബിറ്റ് ഫ്യൂ ഉൻസ് സുന്ദർ jetzt und in der Stunde unseres Todes. Amen.
1: നന്മ നിറഞ്ഞവർ എനിക്ക് സൃഷ്ടി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അംഗീകരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അംഗീകരിക്കപ്പെട്ടവനാകുന്നു. യേശുസ് ദ ഓഫ് ദ ബാക്ക് ഫെക്ലേറ്റ് വോർണീസ്.
0: Heilige Maria, Mutter Gottes, bitte für uns Sünder, jetzt und in der Stunde unseres Todes. Amen.
1: നന്മ നിറഞ്ഞവർ എനിക്ക് സൃഷ്ടി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അംഗീകരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അംഗീകരിക്കപ്പെട്ടവനാകുന്നു. യേശുസ് ദ ഓഫ് ദ ബാക്ക് ഫെക്ലേറ്റ് വോർണീസ്.
0: Heilige Maria, Mutter Gottes, bitte für uns Sünder, jetzt und in der Stunde unseres Todes. Amen.
1: നന്മ നിറഞ്ഞവർ എനിക്ക് സൃഷ്ടി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അംഗീകരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അംഗീകരിക്കപ്പെട്ടവനാകുന്നു. യേശുസ് ദ ഓഫ് ദ ബാക്ക് ഫെക്ലേറ്റ് വോർണീസ്.
0: Heilige Maria, Mutter Gottes, bitte für uns Sünder, jetzt und in der Stunde unseres Todes. Amen.
1: നന്മ നിറഞ്ഞവർ എനിക്ക് സൃഷ്ടി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അംഗീകരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അംഗീകരിക്കപ്പെട്ടവനാകുന്നു. യേശുസ് ദ ഓഫ് ദ ബാക്ക് ഫെക്ലേറ്റ് വോർണീസ്.
0: Heilige Maria, Mutter Gottes, bitte für uns Sünder, jetzt und in der Stunde unseres Todes. Amen.
1: Ehre sei dem Pidavindem, Putterndem, Parshinthalmavindem, Namatil.
0: Wie im Anfang, so auch jetzt und alle Zeit und in Ewigkeit. Amen.
1: O mein Jesus, verzeih uns unsere Sünden, bewahre uns vor dem Feuer der Hölle, führe alle Seelen in den Himmel, besonders jene, die deine Barmherzigkeit am meisten bedürfen. Amen.